0: ആകാശവാണി വിശാഖപട്ടണം കേന്ദ്രം. ഉദയ സമീരാലു.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.